0: her first Wimbledon semi-final with a commanding 6-3, 6-2 win over Italy's Jasmine Paolini on centre court today. 9 seed Linda Noskova booked her place in her maiden Wimbledon semi-final with a 6-3, 7-5 win over Belgium's Elise Martins. And that's the end of this news bulletin.
1: Medium wave 370 ശരിയ ചിമിറ്റ് യാനി 873 kHz ടിആർ മാർച്ച് ജോണ്ട് kHz FM 108 MHz FM 109 MHz FM 103.6 MHz സ്റ്റെഡി
2: പ്രോഗ്രാം
1: ആകാശവാണി പഞ്ചാബ് സേവാ ദാ
2: സ്വാഗത കലന്ദർ കേ സ്വാഗത കാണിയാ ദി
1: സ്വാഗത രാത്രി 11 ബജെ 10 മിനിറ്റ് ഹോ രേ നി സാഡി ഈ സബദ പ്രസാരണ ഹോൺ സമാപ്ത ഹോണ
2: നമ്പർ ടു സി ഡാൻ 873 kHz ടിആർ
1: സാഡി പ്രൈമറി ചാനൽ ടു സ്വരേ 3 ബജെ 55 മിനിറ്റ്
2: ടി നമ്പർ മലാകി സാഡി
1: പഹലി സബദ പ്രസാരണ ശുരു ഹോണ ഗേ തതക് ലീ ദിയോ ഇജാസത് ശുഭ രാത്രി ജയ ഹിന്ദ്
2: ഹർവാർതി ਤਰ੍ਹਾਂ ਇੰਤਜ਼ਾਰ ਤੁਹਾਡੀਆਂ ਕਾਲਸ ਤੁਹਾਡੀ ਚਿੱਠੀਆਂ ਮੈਸੇਜ ਦਾ ਹੈ ਜਲਦੀ ਜਲਦੀ ਨੰਬਰ ਮਿਲਾ ਕੇ ਆਪਣੇ ਦੋਸਤ ਪਾਰਸ ਤੱਕ ਪਹੁੰਚੋ।